മറ്റ കിവ എൻടെങ് ലമുൻ എൻടെങ് തക്കോ അബസ് കാബൂത്തി കിവ എൻടെങ് ലേ